0: അസീനഗവാദി ഹൈരംഗദേന മച്ചാവു സേജേട്ടിക്കൊൺസില്ലെ ഭൈരാത്താജിൻ്റെ പങ്കല്ലി മച്ചാവു അമൃതമായുണരെ അങ്ങാന അമൃത പുറോൾ ഒരപ്പ മത്തമസിത അങ്ങാന അമൃതതോ ധക്ചവ ഖുംലാംഗ്ലൈജമ പിബു ഥല്ലവ കാണ്ട സംനോ രാഗി തമ്പാക്തതി അങ്ങാങ്ങതോ കൊങ്കൊഞ്ചത്ത അതിന് ഹെക് തുംഖി മസായ്വോന് തുമ്ന ലൈവ ഉരെ ഹൈരക്ക മത്തമസിത സംനോ രാ ഖുലാക്തിനെ ഇരയിമ ലൈരേൻബി ഇമാഗി ജാവാരി സംസില്ലക ഇമാഗി ങാങ്ലൗഖാദ കരി ഹൈ
1: ഥാങ്ജം ഇബേമൽ ദേവിന സക്പ ഖോങ്ജോം പർബ മതാങ്ന നിങ്ഥൗരോൾദ ഥംഗാൽദ അങ്ങാങ് ഥൈബഗി മതാങ് താമിനരെ
2: താമിനരെ താതു
1: അതുദി ചലിബേമ നസൈ ഥൗരം ഹൗദോക്ചബ മതംദ നബുങ്ന നിങ്സിംഗ്ജഖിബ സിൻഫം അമ ഓയ്ന പോട്ലോയ് അമസുങ് നാത്കി ഫിജേലൈതേങ് സേംസാബ ഹൈബ ഹിരം അസിദ കോസ്റ്റ്യൂം ഡിസൈനർ ലൈസ്രം ശരത് കുമാർ സിംഗ് മണിപ്പൂർ സ്റ്റേറ്റ് കലാ അക്കാദമി അവാർഡിഗ നബുങ്ഗ ഉനദന വരി വതൈ ശാബ സിമു താമിനസി
2: താമിനസി താതു
1: ꯉꯁꯤ ꯈꯨꯡꯒꯪꯒꯤ ꯊꯧꯔꯝꯗ ꯄꯨꯗꯨꯅ ꯂꯥꯛꯆꯔꯤꯕ ꯁꯤꯟꯐꯝ ꯑꯃ ꯑꯣꯏꯅ ꯄꯣꯠꯂꯣꯏ ꯑꯃꯗꯤ ꯅꯥꯠꯀꯤ ꯐꯤꯖꯦꯠ ꯂꯩꯇꯦꯡ ꯁꯦꯝ ꯁꯥꯕ ꯍꯥꯏꯕ ꯍꯤꯔꯝ ꯑꯁꯤꯗ ꯎꯅꯗꯨꯅ ꯋꯥꯔꯤ ꯋꯥꯇꯥꯏ ꯁꯥꯟꯅꯅꯕꯒꯤ ꯃꯤꯡꯑꯣꯏꯅ ꯄꯟꯖꯔꯕꯗ ꯑꯣꯖꯥ ꯂꯥꯏꯁ꯭ꯔꯝ ꯁꯔꯠ ꯀꯨꯃꯥꯔ ꯁꯤꯡ ꯃꯅꯤꯄꯨꯔ ꯁ꯭ꯇꯦꯠ ꯀꯂꯥ ꯑꯦꯀꯥꯗꯦꯃꯤ ꯑꯦꯋꯥꯔꯗꯤ ꯀꯣꯁꯇ꯭ꯌꯨꯝ ꯗꯤꯖꯥꯏꯅꯔꯅꯤ ꯑꯣꯖꯥꯕꯨ ꯉꯁꯤꯒꯤ ꯑꯀꯥꯁꯕꯥꯅꯤ ꯏꯝꯐꯥꯜꯒꯤ ꯊꯧꯔꯝ ꯑꯁꯤꯗ ꯇꯔꯥꯝꯅ ꯑꯣꯛꯆꯕꯒ ꯂꯣꯏꯅꯅ ꯈꯨꯔꯨꯝꯖꯔꯤ
3: ꯑꯣꯛꯆꯔꯤ
1: ꯑꯣꯖꯥ ꯑꯍꯥꯟꯕꯗ ꯑꯩꯈꯣꯏꯅ ꯑꯍꯜ ꯂꯃꯟꯁꯤꯡꯅ ꯊꯝꯕꯤꯔꯝꯂꯕ ꯑꯩꯈꯣꯏꯒꯤ ꯆꯔꯩ ꯐꯤꯖꯦꯠ ꯁꯦꯠꯄꯒꯤ ꯑꯗꯨꯒ ꯆꯪꯗ꯭ꯔꯕ ꯌꯥꯗ꯭ꯔꯕ ꯑꯩꯈꯣꯏꯒꯤ ꯂꯨꯍꯣꯡꯕꯗ ꯃꯩꯇꯩꯁꯤꯡꯅ ꯍꯧꯖꯤꯛ ꯍꯧꯖꯤꯛ ꯁꯤꯖꯤꯟꯅꯔꯤꯕ ꯄꯣꯠꯂꯣꯏ ꯍꯥꯏꯕꯁꯤꯒꯤ ꯃꯁꯤꯒꯤ